ജാവഹേ ദേഹ പ്രസാദ ആരോഗ്യ കഞ്ചൻ ദേഹി ലേവ ലാവഹ തിസരാം സ്നേഹി ദേഹ പ്രസാദ രാവുലാരഹത മന സുഖ പാവഹ ഹര ഹര ജാസ കഹത ദേഹ പ്രസാദ രെ സകല ശിദ്ര ടാക്കൈ മന സരണി പാര ഠാകുര പ്രവതാ കൈ ജേഹ പ്രസാദ കോ നാപഹു ചേ മന സാ സിമ്രഹ പ്രഭു ചേ ദേഹ പ്രസാദ പായി ദുർലഭ ദേഹ നാനക താ കീ പഹുത കരേ ജയ പ്രസാദ

നമോ സർവദൃസംഗ നമോ സർവകൃസംഗ നമോ സർവരംഗേതരംഗീയരംഗേ നമോ ജീവ ജീവങ് നമോ ബീജബിജേ അഗിജയഭിജയ സമസം പ്രസിജ്യ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാ ഹൃദ സിദ്ധംഗ നിവാസി ചാർപ്പട് ശാന്ത ത്വാ പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖാല ജോഗയാ ചാല ഭോഗയാ ചാല രാജേ അടാല സാജയ അഖാല ധർമ്മങ്കാല കർമ്മം സർവം ദാത സർവം ജ്ഞാത സർവം പാന്നേ സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം പുക്ത സർവം ജുഗുത സർവം ദേവം സർവം പേവം സർവം കാലേ സർവം പാലേ ഉർവാല ശാന്ത ത്വാ പ്രസാദ് ആദ്രുപനാദ് മൂർത്ത അജോൻ പുരുഖ്യാപാര സർമാന്തരമാൻ ദേവേവാദുദാഹാര സർപാലക സർവകാലക സർവഗോപന കാല ജതർ തത്തർ വിരാജ്യൂതൃപ്രസാല നാമഠാമന ജാത ജാഗരൂപരംഗന രേഖാദ് പുരുഖോദാര മൂർത്ത അജോൻ ആദ് അശേഖ ദേശോർണ പേ ജാഗരൂപരേഖന രാഗ ജതർ തത്തർ ദിശാ വിസാഹ ഫാലു അനുരാഗ നാം ഗാംഭീരപേഖത്താമഹൂനഃ ജായേ സർവാൻ സർവർവാൻ സദായമാനതാഹേ ഏകമൂർത്ത അനേക